മതമിഷകി കുതോൽ താബിരി ആകാശവാണി ഇംഫാൽ ഹൗസിക് താബിരി സി റേഡിയോ ക്ലാസ് ചനിഗ മറിഫു തരാമാപ്പൽ ശുഭതാങ്കക്ത ക്ലാസ് സെവൻ മണിപ്പൂരി നോങ്ങിൻകി ലെസൺ തരേത് കൺബീബ അഹാൻബ സരുക് തൗരമസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ എസ് സമഗ്ര ശിക്ഷ മണിപ്പൂർ തിങ്മാങ്കലുന സന്തോക്ചപ തൗരംനി